0: തിരക്കായിട്ട് ടീം മെമ്പർ റീചാർഡ് പുരസ്കാരം അതുപോലെ
1: എനിക്കായിട്ട്
0: വാട്ടിലെ ബോധരെ തിരെ കുറച്ച് പുരസ്കാരം കൊറിയ അമേരിക്കയിലത്തെ ഇതുപോലെ ഫഹദ് തെരവ് മുൻതരി പോലും കൊണ്ടുവാൽ പണക്ക് സമയക്കാർ മുൻതരിയ ദിഫാക്കുരി റോബിൻസൺ ദിഫാക്ക് ഇപ്പോൾ സെൻസാക്കൾ പേർ അമേരിക്ക ഹാഫ് തെരക തെരവും കൂടെ മുൻതരിപ്പുരി കൊണ്ടുവാൽ പോലെ ഇരുപത് ബസ് കീപ്പർ ഫ്രീസ് ഫ്രീസ് ഒരു കൊണ്ടുവാൽ പോലെ ഏറ്റ പേരും ഈ ഒരു കയറുക ബോൾ ഇങ്ങനെ ടെസ്റ്റ് ഒരു അക്കാരി കുറി ഫോണുവാതനി കുറി ഫോണുവാത അക്കാരി പെരുവേക്ക് സാധനം ബോൾ കുറി ക്യൂബസ് ക്യൂബസ് കുറി ഫോണുവാത ബോള അറുപത്തി പേർ ടീം മിനിറ്റ് കുളൈഫ ടീമിനെ കുളയഫിനും തെറ്റിയും പെരുവിഷ്ടം ജെല്ലി ഫേദം പെരുകുക ഏതും കുറേ ബോളാ പഹാത്തും പെരുകുക കൊണ്ട് ആറാം കുറേ മിസ് അമേരിക്ക കൊണ്ടിരാജ് പോളക്കാൻ മടക്കൊല്ല തൂക്കൊല്ലി ബോളെ പേര് വന്ന് ഇരുപത് പ്ലസ് പേർ ബോൾ കുറുമത്തി അമേരിക്ക ലീഫ് ഏജും ഹത്താറ് മിനിറ്റ് കുളയഫ ഫുർത്ത് മഹാഫ് ഹത്താറ് മിനിറ്റ് കുളയഫും വരും കൊറിയ കീപ്പർ റിച്ചർഡ് റിച്ചർഡ് പേര് പേര് നുക്മല ഫാഫ് കി നിദാ സാബ് കേണി കൊറിയ ഇരുപത് ബാപ്പർ ഫഹദ് ജസാദി റീമർ റീം ഏറെ പേർ ഏറെ തന്നെ കീപ്പർ ഫ്രീസ് കീപ്പർ റിച്ചർഡ് റിച്ചർഡ് കൊറിയ സെൻസകൾക്കാർ ഒത്തിരി കൊണ്ടുപോകുന്ന കുറി ജയിലാ കുമ്പത്ത് മണിക്കൊല്ലാകും പേര് പോയി കൊടുത്ത ഹുമാക് ആരുമത്തി സെൻസർ ഹുറസ്കോ കുറി മെത്തനും കൊണ്ടിരിക്കാൻ ബോൾക്കാൻ കുറി ജയിലിന് ഈ റോബിൻസൺ റോബിൻസൺ ബോൾക്കാൻ കുറി ജയിലാ ആരുമത്തി കൊണ്ടിരിക്കാൻ ബാക്ക് ഫാത്തനക്കെ റിച്ചർഡ് റിച്ചർഡ് ഫ്രീമൺ ഫ്രീമൺ ഒരു ഫോൺവാൽ ഹാഫ് മിദാസ് അമേരിക്ക ആ നമ്പർ ബോൾക്കാൻ കുറി ജയിലാ കുറി കൊണ്ടിരിക്കാൻ കുറി നഗാദ് മസേ കുറി ബോള ആരുമത്തി പേര് വെക്കിങ് എത്തിയ ും കുറിയ ഏറിയ അധീന പെരുക ഹാഫ് തരം അരുമതി കുറിയൻ ബോള അമേരിക്ക കുണ്ടിരെ മെതമത്തി ബോളും കുറി ഫോണുവാത ഫാത്തും പെരുകെ കുണ്ടിരി ദിഫാക്ക് ദിഫാക്ക് വണക്ക അമേരിക്ക കുണ്ടിരിയ വെട്ടിക്കും പോയി ബോൾ ഹോദ മസേക്ക് അക്കോല കുറി ദിഫ് ദിനംബർ അക്കാൻ ദിനംബർ സ്വച്ഛ ബോളിന് ഫാത്തും പെരുകെ പെരുകെ കുണ്ടിരി പെരുകെ കുണ്ടിരി കുറി ഫോണുവാത ചിന്തിച്ചാക്കൾ അരുമതി കുറി വണ്ണനി കാര്യ കുണത്തി മടക്കൊല്ല അമേരിക്ക കുണ്ടിരി ദേവന കുണ്ടിരി നട്ടു ഹാഫ് കുറി ഫോണുവാത ബോൾ അരുമത്തി വർബാർ സബുദേ പെരുകെ കുണ്ടിരി കുണ്ടിരി പോലെ നഗാദി നേരത്തെ നഗാദി ബോള റിച്ചർഡ് ദിഫാക്കുരി റിച്ചർഡ് ദിഫാക്കുരി ഫോണുവാൽ ഇപ്പോൾ ആനുമത്തി റോബിൻസൺ ബോളും ഫോണുവാൽ മസേക്കുരി അമേരിക്ക ഹാഫ് തിരെ ലീഫേ എന്നും പെരുകുക ഹമിനെറ്റ് കുളൈഫ ദക്ഷിണ കുറേ അമേരിക്ക ഹാഫ് കിത്തരൻ കുറി ഫോണുവാ അതുപോലെ പെരുകെ കുണ്ടിരി ബോൾ അത്യാവശ്യം കുണ്ടിരിക്കാൻ കുറിയും

0: മീഡിയ നെറ്റ്കെ ലീനിയ ആൻഡ് സിൻഡിക്കേഷൻ സ്പോർട്സ് മാനേജർ അഹമ്മദ് സുഫിയാൻ വണി മീഡിയ നെറ്റ്കെ ഡീകോഡർ അത് ടി വി അപ്ലിക്കേഷൻ മെതിരുക്കോ വേൾഡ് കപ്പ് ഹിലെ ബെൽമ പ്രീ പാസ് ആക്ടിവേറ്റ് കുറാനുകൊയ് കിയാദ് ബാഫ മിഫാർഗ് വേൾഡ് കപ്പക്ക് താരിഹുക്കെ സ്മുളിംഗ് ഹിലെ ദിവഹിന്ന വേൾഡ് കപ്പ് പതാലവേനെ പൊരുത്തം ഫാർ മീഡിയാനെറ്റ പി എസ് എം ഗുളിക മിഫാർഗ് വേൾഡ് കപ്പ് തിവഹിന ഹമയ ഗെനസ്തേരു മീഡിയാനെറ്റ്കെ കണക്ഷനെ ഒക്കൊമ്മെ ഫറാത്ത് കവസ് എഫ് എസ് ചാർജ് നുണക മുളിങ്കിലെ പി എസ് എം ഗെ ചെനത ബലാതവേനെ അമേരിക്ക മെക്സിക്കോ അതി കനഡ ഗപ്പാവ മിഫാർഗ വേൾഡ് കപ്പക്ക് മിഹാത്ത നബാവ എം എ വാദവരി എം എ കിന കൗമ വാദകുര എം എ ഫോറികത വേൾഡ് കപ്പാണ് മിഫാർഗ് വേൾഡ് കപ്പ് കമ്മിസ്റ്റ തിവഹിന രാജക ഫെർണാണി ഹമേക്കണി പി എസ് എം ഗെ ചെനൽതക്കു മീഡിയ മേമഹു ദൗലത്ത് ദേ പോയിന്റ് സുമെ ഫഹ ബില്യൺ റുഫിയാഗെ ആമദനിയെ ലിപ്പാവാക്കമ മോഡിസ് ഇൻലൻഡ് റവന്യൂ ഒതോറിറ്റി മീരാഗ് തഫാസ് ഹിസാബ്ത കുന്തക്കാഫി മീരായ് മഹു മഹൻ ആമകുറ തഫാസ് ഹിസാബ്ത കബലാരു മേമഹു ആമദനി ലഫാ കുരി മിംബര പുരന്ത മീരായ് ആമുഖാവ മേമഹുഗെ ആമദനി തഫാസ് ഹിസാബ്ത തക്കാഗൊത്തു മീഡിയ മേമഹു ദൗലത്ത ഡോളറു ആമദനി ഹിമണേ ഹെൻ ചുംല ദേ പോയിന്റ് സുമെ ഫഹ ബില്യൺ റുഫിയാഗെ ആമദനിയ ലിപ്പാവെ ഡോളർ ആമദനിക ഗൊത്തുക മിതി മഹുലിപ്പാവണി അഡ്ഡിഹാഷ പോയിന്റ് ഫഹെങ്ങത്തര ബില്യൺ മില്യൺ ഡോളർ മീ മിതിയാഹർഗെ മിമുദ്ദത്തുക ലിപുണ ആമദനി ആള പലാറ് ഫഹ പോയിന്റ് അഷ പെർസെന്റ് ദങ്ങതെ ആമദനി ദവുമുക മേമഹുമായ ഫത്തിരൂരിംഗ് അതത് ഏകെ കുരി അഹര അള പലാറു നവാറ് പോയിന്റ് ഫഹ പെർസെന്റ് ദവുമ മിതി അഹര അള പലാറു മിയഹറു ജി എസ് ടി അതി ഫത്തിരുകമുക ബിമുക്കുലി വിദേശിംഗെ കോട്ടാഫി ദവും ഹിമിനെ മീരായ് ഫാഹം കുറിഗൊത്തുക മിതിയാഹറു മേമഹു ലീസ് എക്സ്റ്റൻഷൻ ഫിയെ നുലിപേ നമെസ് മിയാഹറു എബ ആമദനിയ ഇതുറഫാവെ രാജ്യക്ക് ദെവണയങ് എം എ മെമ്പറുങ്കിന സിയാസി പാർട്ടി എം ഡി പിക്ക് ചെയർപേഴ്സൺ ഇന്തിഖാബ് കുറിക റൈസ് മുഹമ്മദ് നഷീദ് കാമയാബ് കുറപ്പാഫി ചെയർപേഴ്സൺഗ മകാമ ബേഫ്ളക്ക് ഇന്തിഖാബ് കുറുമ വോട്ടിലും കുറിയ കെന്തിയൈ ഹുക്കുർദഹു മെന്തുരുങ്ങംബ്രാദിഗഡ് തിരിഹും ഹുക്കുർദഹുഗരെ നുവഗഡ് സുംനെട്ടാഹമയ മെന്തിഖാബ്ഗ വോട്ടിലും രാജ്യക്ക് എക്കി കൺകൊളുത്തുക കുറിയ ദിയൈരു തിരശക്ക ദിമാവി മസ്സലത്തക്കാഗുളിക വോട്ട് നുല എയ്ഫാഫ് ഫിയലി അതികാബ്ദൽ ഫിയോറി മെന്തിഖാബ്ഗ തിൻ കെൻഡേറ്റും വാദ കുരവി എയ് കുറിയ റൈസ് മുഹമ്മദ് നഷീദ റൈതുങ്ക മസ്തിമുഗ ഗലോളു ഉത്തുരു ദായരാഗ മെമ്പർ മീകായൽ അഹമ്മദ് നസീമ ഇബ്രാഹിം മുഹമ്മദ് വകുത്തി നതീജ ഇന്ദക്കാഗൊത്തുക ബൊട്ട് തഫാത്തക്കും കുറിയ ഉളുവണി കുറിയ റൈസ് മുഹമ്മദ് നഷീദ് എമണിക് ഫാനാവാദ കുറവ മീക്കായല്ല മിഹാത്തന ലിപ്പടാകുന്നവി റൈസ് നഷീദ ലിപ്പടാകുന്നവി വോട്ടുകെ ദെബാക്കുള എപ്പാ വോട്ടു എഹങ്കമു മീൻതിഖാബുക റൈസ് നഷീദ് കാമയാബ് കുറവ ഫാവാകമ വണി ബെലൈഫ മിയായക്കു എമണിക് ഫാൻഗ കെമ്പയൻ ടീമ എമണിക് ഫാന തായ്ത് കുറവ ഫരാത്ത കുന്തനി ആർട്ടിഫിഷ്യൽ ബീച്ചുക ഉഫാ ഫാളു കുറമു കടിമിഹാരഗാരഗഡി ദിഹംനെട്ട് മീതി വെഹ്രാജയഗഡു സ്വിറ്റ്സർലൻഡ് ആബാദി ദിഹ മിലിയൻ അവരെ മതി നുവാഗൊത്ത ലിമിറ്റഡ് കണ്ടാള ഡൈതുങ്ങ മെതുക ഫെന്ന നുഫെന്ന വോട്ടെ അണ്ണ ആദിത്യ ദോഹപാവൻ തയ്യാറമുങ്ങന്നേരു എക്കം കാമ്യാബ് വ്യജനമ ഇക്തിസോദിഗൊത്തു നേതുവെ അസരുത്ത കുറാനക മപ്പുനെ വ്യഫാരത്തക്കും കമ്പുടുവും ഫാൾക്കൊഫി സ്വിറ്റ്സർലൻഡ് കണാത്യാഗ് സ്വിസ് പീപ്പിൾസ് പാർട്ടി ഇസ്വെ ആബാദി ദിഹ മിലിയൻ ഹിഫേട്ടുമ വക്കാദാത് കുറമുന്തണി എവരം ബോർഡു ആബാദിയെ കസാസി ഹിതുമെ പോർക്കൊത്തവേന മിംബര ഉംറാണി വസീലത്ത നെക്കമപ്പുണെ അതി കുക്കുറുമ കുലിബൊടുവും ഫദ കങ്കം കൺട്രോൾ കുറന്ന അതിമാനക മമ്മിക്കമ തായത് കുറ ഫരാത്ത കുന്തണി പുണമു നമ്മെ സ്വിറ്റ്സർലൻഡ് ആബാദി ലിമിറ്റ് കൊഫിനമ ബേരും ഹുണർവരി മസക്കെത്തെരി ഹോദന്തതിവെ വിലാത്ക കൗമത്തോക ഇത്തിഹാദ ഉണ്ണ കുളും ഹീനർവാണകമുക കമ്പടുവും വ്യഫാർത്ത കുന്തനി ഫാൾക്കുറമു മികത്തും ഹൊട്ടാതഫദ തന്തനുക ഗിനാദതക വിദേശി മസക്കെ കുരാരു എഫദ തന്തൻ ഹിംഗുമ ദത്തിവാണകമുദ്ധനി പുണമു ആമുവോട്ടാ ദിമാക്കും ഹിംഗാഫാവ പോൽതക്കുന്തക്കാകൊത്തുക ഫൻസാസ് തേൻ ഇൻസത്തമീഹും ആബാദി ലിമിറ്റ് കുർമ അതിദെക്കൊളു തെഹാസ് ദേവനാഹറുക തെരേഗ ഈ യുവ സ്വിറ്റ്സർലൻഡ് ആദമെതു മീഹും ഹിചിറ കുറും ഹുളുവാലുമാ ഗുളികെ സ്വിറ്റ്സർലൻഡ്ഗ ആബാദി മിതിയാഹറുക നിയലവണി നൂയ പോയിന്റ് എക്കെ മില്യണ ഇത്തുറുവെഫ മീ ഖബറാക്കു മേതമെന്തുരു കുറിയ ഗാരാഗ ഖബർ നിമ്മാലാണ് തെന്തുവിഹരാജഗഡും ഖബർ ധന്യവാദേനി മേതമെന്തുരു അമ്ര എക്കടി തിരിയുക എം ഹ ഫരാത്ത് കവർ പാചർ വകുത്തു കൊൽക്കങ്ങതുമ വക്കിവേലാണ്
1: එංහා 4340 90 kHz medium wave 890 MHz FM band
2: දිවහිරාජ්‍යයේ

ചിത്രമെങ്കിൽ ജോസഫ് സലാമക്കുറേ അമിന്റെ ഓസോൺ പഠനം ഹിമായക്കുറേ. ഓസോൺ പഠന നെറ്റിച്ച് നമ്മൾ ഒരാളെന്നെ കേൾക്കുക തിരുവോണക്കേ എപ്പതാണ്.

0: ഇസ്ലാമി താർഹില തിരക്കുറവേ തത്തുറ
1: മുഖദ്ദസ് തന്തന ഇസ്ലാമി തൗസീബ് ബിനാ കുറുംഗ മുഹിമ്മു ദൗരെ അദാ കുഫവ സമാംവി തന്തനുഗെ വാഹകത
2: കമം ബൽഖീസ്കി അസ്തു റസ്കം ഒതി കോം സർഹദ്ദക്യാതോ ദെനിഗണ്ണൻ ആർക്കിയോളജിസ്റ്റും വരപ്പൊടു സമാകമ
0: റത്ത ബിനാ കുറിഗോത ഇൽമം ഹിബർദി പിൻതൗക ഇൽമം ഹിത്ത ഫ്രാദിഗ
1: കുരി പോഷി
3: കൊമേ ഹോമ ദോഹെക്കെ ഹെന്ദുണു അക്കടി തിരിയുണു
1: റിപ്പീറ്റ് അംഗാർ ദുഹുഗി വെന്ദുരു എക്കെ ജഹർ അതി ബുദ ദുഹുഗിരി അക്കടി തിരിയു എംഗാ സതർസ്തേക സാളിസ് നുയ കില ഹെർട്സ് മീഡിയം വേവ് അതി അട്ടിയനുവെ മെഗ ഹെർട്സ് എഫ് എം ബാൻഡ്
3: ഇന്തിസാർ കൊതുവ
4: ಎಹಾರಾ ಮಿಹಾರುಗೆ ಫಿಲ್ಮ್ ತೋಗೆ ಹಿಗ್ಗೆ ಮಂಜರ್ ತಕ ಲವತೋಗೆ ತೆರೆಯ ಫೀನಾಲಮ
5: ಏ ಬಲಂ ಹಿರ ಲತೀಫಾ ಕೊಂತಾಕ ಗೊತ್ತತ ತಿ ಅಣ್ಣನಿ ಏ
6: ಬೆಮ್ಮಾಡಿ ಕಿಹಿನೆ ಬ